0: എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അയാൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. അയാൾ പ്രായച്ചിത്തം ചെയ്തേ മതിയാവൂ.
1: കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടെയിലൻ്റ് കൂടി ഉണ്ടായിരുന്നു.
2: As new, more determined forces begin to close in, cracks start to appear in his plan and the protective walls around his family, raising questions about how far he is willing to go when the threat is no longer only from outside.
3: ഇയാളാണ് ഒരു കില്ലാടിയ.
4: ചുമ്മാതാണോ പോലീസുകാര് പോലും ചൊല്ലു പറഞ്ഞത്?
5: ജോർജോട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
2: Alongside Mohanlal, the original cast including Meena, Ansiba Hassan and Esther Anil returns to reprise their iconic roles, keeping the emotional core of the series intact. The Drishyam franchise began in 2013 when the original film where George Kutty, a middle-class cable TV operator, went to extraordinary lengths to protect his family after they became entangled in a crime.

0: കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണല്ലോ.
1: Praised for its tight screenplay, suspenseful narrative and Mohanlal's compelling performance, the film became a blockbuster and inspired remakes across India.
2: Pagaram 3am theedi ayal collect cheyda billukalana nammale kaanichathu. Pinneedu 4-5 divasam munpu avarude munil pratyakshapetta aa dategal avarude manasil adichelpichu. Yatharthathil avaru polum ariyathe avar kalla sakshi parayana. He is mocking at the NTA police department. പക്ഷേ ഇത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. നമ്മുടേത് വെറും തിയറി മാത്രം.
3: മൂക്കച്ഛനെ വിശ്വാസമുണ്ടോ? എങ്കിൽ അച്ഛൻ പറയുന്ന മുള അനുസരിക്കേ. ചെല്ല.
1: Drishyam 2, released in 2021, continued the narrative 7 years after the original events, deepening the emotional and psychological stakes and cementing the series as one of Indian cinema's most gripping thriller sagas.
4: With
1: Alice, Entertainment Bureau, India Today.
4: മറ്റേ ഒരു ടീ കാണാം.